ജൂട്ടാണോ അവരുടെ അമ്മയൊറ്റ ചക്കനും ഉക്കിവിൻ്റെ അത്തമ്മയും ദേഹം ആവശ്യമൊന്നും ചക്കൻ്റെ ദേഹം ചക്കണി കിച്ചി ചേട്ടനി ചവണി തുണി ചപ്പോ ചെയ്യാത്ത ഇല്ലൂട്ടാസുട്ടി ചാട്ടാക്ക അങ്ങനെ ഒക്കാവിടെ ഒക്ക ടൈമിച്ചു പള്ളിയും പള്ളിയൊക്കെ ചക്കനും നീ വ്യക്തവും അങ്ങനെ ചക്കനുങ്ങളെ അല്ലുട്ടി തെങ്ങമാറിനടിക്ക് ചപ്പുമോ തെങ്ങമാർ കവിട്ടില്ലോ അതാട്ടമെന്നിട്ടാക്കുക അനാന കുക്കയ നീവശിയോ ആരോ മുഷ്ടക്കണോ അശ്വല ടപ്പ ടക്കണോ ആറ്റ തയ്ക്കണോ പകർച്ചിമലൊക്കണു കയക്കു കയക്കുയാളുട്ട നീ ഒക്കുന്ന ആറ്റകോ അശ്വല ടപ്പടി തയ്ക്കണോ കഷ്ടമോ ചപ്പും ഇല ഇല്ലുകൊല്ലക്കണു ചപ്പ ചപ്പാവുമ്മൻ അങ്ങനെ ആരോഗ്യം കുട്ടിച്ചുണ്ടല്ലേ മണ്ണ് ഇല്ലുകയറ്റിച്ചു മരിച്ചും വെച്ചും കിണസുള്ളി ഇല്ല കൊടുക്കാവും വെച്ചുള്ളേ ഇല്ല കത്തിയാകും ഉക്ഷമും ഇല്ല ഇമാലി ഉക്ഷം ആരോഗ്യം വെച്ചും ഇല്ലാണ് ഈ കോഴയും കൈക്ഷമുള്ളി ഈ കോഴയും അശ്വലിയാട്ടപ്പം ഇശ്വരത്ത കല്ലുണാറും അശ്വലിയാട്ടപ്പം കാട്ടി കത്തിലാവട്ടങ്ങ നടന്ന് ഉഷത്തകാവട്ടാളും നിലയാണു വിശൂഷുകാവട്ടാളും ചക്കുവാമനടിച്ചപ്പോൾ കല്ലുണ് കിണക്കുക കൈ നഷ്ടമാണ് കിണക്കുവറ്റാറുകിങ്ങ ചപ്പന കൈ മകിച്ചുണ് കുഴപ്പം അന്നുവാക്ക ചമക്കുക ചാവട്ടാവും അഷ്ടണി കിണക്കോട്ടില്ലേ ചിമ്മണി ചമ അങ്ങോട്ട് അങ്ങോട്ടൊക്കെ ചാക്കറിങ്ങി കിശോജങ്ങനെ ചട്ടപ്പങ്ങച്ചാട്ടൊക്കെ ടപ്പ കല്ലുണ്ടാവും ചക്കുര ഒട്ടാറോകും അങ്ങോട്ടൊക്കെ ചാക്കറി ഇല്ലെങ്കിൽ ആ പുറത്തുക്കലോയി പിങ്കുവാഴ്ചക്കലോയാട്ട് ഇല്ലെങ്കിൽ ഒമ്പിച്ചിട്ടുണ്ടെങ്കിൽ ചോറൊക്കെ അനാനവിച്ചാക്ക പിങ്കുവാശക്കരുയാട്ടും തന്നൊരു ഒഹുമ്മട്ടുണ്ടല്ലോ ഒക്കാവട്ടില്ലോ അനാനക ഉണ്ടി ചെറുന്നട്ടാരും കിശുഷുണ്ണിത്യ ഒക്കാവട്ടില്ലുണ്ണിങ്ങ ഉണടി ഒഹുമ്മേക ഒഹുമ്മേടത്തേക്കോ ചെറുന്നടാട്ടാരും വലിയ പീമങ്ങിച്ച ഒക്കാവട്ടില്ലോ അശ്വരനെയൊക്കെ അശ്വരത്തിട്ടൊക്കെ നേരത്തെ കശുണ്ടാവുമ്പോൾ ഇന്നത്താളുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് അച്ചാളുണ്ട് കന്നത്താളും അലോം അലോമ ശുണ്ടാവുമ്പോൾ ഇമ്മസിയോ കർഷണം കടുസിയോ കർഷണം ചാൻ നീക്കം നേരത്തെ കശുണ്ടാവുമ്പോൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് അസിവിയുള്ളൂന്ന് കിപ്പാകച്ചോറുമില്ലോ പുടുകരാകച്ചോറുള്ളുണി കഴിച്ചില്ലുണി അനാന വന്നത് കക്കുറസ് കക്കുറസ് കൊടുത്തുണി ശബ്ദങ്ങൾ ചപ്പം കഴിഞ്ഞു അങ്ങനത്തെ അപ്പൂഷായി മരിച്ചു പറയും അശ്വിച്ച കക്കുറസ് ചുമാകുമോ ചുമോടത്തു ഊരു ശുണ്ണിച്ചുണ്ണി കിശു ശുണ്ണി പുറത്തു വെച്ചുക അമ്മയില താൻ ചുണ്ടാവും നീക്കം നേട്ട നീർച്ചിട്ടറിയുമോ കൈവർഷം ചേർന്നിട്ടുണ്ട് ഓയാസോ കാട്ടില്ലാണോ കയ്യവും മുറ്റാറുണ്ട് ഇല്ല ചില്ലുനി കാട്ടില്ലോ നീക്കം നേട്ട നീക്കറിയോ ചേർന്നിട്ടിട്ടു ചേർത്തിങ്ങോട്ട് കാട്ടില്ലോ കാട്ടുണ്ട് ചേർന്ന ചെറുന്നങ്ങിലുണ്ട് കാൻ അശ്വല്ല അശിങ്ങനെ കോശിയാട്ടുക നിർഷിമ്പ കയ്യൊക്കെ ചേഹരാജുണി ഊണട്ടു കൊടുക്കും അശ്വല്ലി തന്നിട്ട് നീ ഒക്കെ ചെറുന്ന ഹങ്ങിച്ചു ശിവട്ടുണ്ണേക്കാളിച്ച വിട്ടികുമേഹരാട്ടു ശിവട്ടോമങ്ങിശു ഊരൊക്കെ ചേർത്തുണ്ടെങ്കിലും കിശുഷുണ്ണിച്ചാമ

പണ്ടിയാനിച്ചായി കങ്ങൻ പെയ്യുണ്ണ ശിവല്യാനഞ്ഞു പെയ്യുണ്ണത്തോരോട് അമിക്കലുവാകലിരുങ്ങ പെയ്യുണ്ണ ശിവല്യാനഞ്ഞു അറ്റൊക്കറ്റാവുകി വക്തുവു ഇക്കയൊപ്പുകി വക്തുവു ടൈമച്ചു വരാകാമ ഉപങ്ങട്ടു മുറ്റു ടൈമച്ചു വരാകൊട്ട ടച്ചുമനെട്ടില്ലു മാന്ന മുട്ടി കിട്ടുകു ഇശുമകില്ലു കച്ചാറി വക്തവു ടപ്പക്കുക പാനിഞ്ഞുണാലുട്ടു ഞമ്മച്ചുകരുവൻ നയൊപ്പലോട്ടവു ചൂക്കൈമടി ടൈമപ്പലോട്ട ടച്ചുമനെ നുണപ്പകത്തിട്ടപ്പു അക്കാകുട്ട മാങ്ങുകരുവ ഉണനെ നുവുപ്പ ചിങ്മി ചിങ്മി ഒക്കെട്ടപ്പു അക്കാകുട്ട മാങ്ങുകരുവ നടയെന്നെ അക്കാകു ചിങ്മി ഒക്കെട്ടപ്പു ആവുജമ്മു ചിങ്മി ഉട്ടറിവും ആവുജമ്മൻ നുണപ്പറിവും അമ്മ ശുചിച്ചാന്ന ആവുജക്കും ടപ്പ ഉറച്ചു അമ്മ ആവുജമ്മൻ ടപ്പവും അറിവും നടയുട്ടു നെയ്മായിട്ടു ഞപ്പലാവും മറ്റും കിച്ചിയനെ ടൈമയ്ക്കൽ വാർത്തില്ലുകു ഇലാന് ചേക്കനത്തു ചാർത്തുമി അട്ടുപ്പക്കൽ വാർത്തുട്ട കുബേകിച്ചു ഞകട്ടവട്ടപ്പു നിഗ്ല ചുറ്റില്ലുകൊടു തമാന് അപ്പ ചെല്ലുകു അറ്റാകാശ്വരകാങ്ങട്ട അമിങ്മിഗ്ലു തെസിങ്മിഗ്ലു ടുപ്പിങ്മി ഇച്ചമി കമുട്ട കലർച്ചുട്ട് കിച്ചിയാണ് അറ്റാപ്പലാവും മറ്റ ടൈമയ്ക്കൽ വളർത്തിട്ടു ഇല്ല ഉയർത്താകത്തിടകൾ വളർത്തുടിച്ചാന്നടിച്ചു എച്ച അറ്റകുന്നേകൾ വളർത്തിട്ടു ഇല്ല ഉയർത്താകത്തിടകൾ വളർത്തുട്ടി അങ്ങും ചമക്കങ്ങിക്കൽ വളർത്തുട്ടി ചമത്തെ പറ്റിയ വാർത്ത കൊടുത്തപ്പ കയ്യൂന്നെ തക്കിച്ചു കല്ല ഉപ്പൻ ശമിച്ചു ടൈമ ഇരുച്ചകൊണ്ട് ഉയർത്തുകു അപ്പം പീജായി നശിച്ചു അമ്മൻ ടൈമ ഇജു ഉയർത്താകുന്ന ശിവരാട്ടു ഒക്കെ കട്ടാകാമ കരുവപ്പൻ തക്കിച്ചു കല്ലാർജുന്ന ശിവപ്പൻ അമിച്ചു കുഴുകൾ വർദ്ധുനെ തന്ന ശവിച്ചു ടൈമ ശവ്യവും കീന കവിങ്ങ ശാന്യവിഷവും ഉമ്മൻ നുപുവനുട്ടക്കണുങ്ങ തമന്ന ശക്തി ശിര ശക്തി തുവങ്ങിക്കൽ വളർത്തു ചാന്ന സൗട്ട് വാക്കപ്പറ്റ മറ്റുമങ്ങ കിച്ചിങ്ങണി ചോർഡു തക്കനുങ്ങനു പോകാൻ ഒട്ടിക്കുക മരുണി ചമന്ന അപ്പം അകിച്ചട്ടുകുളുങ്ങൻ അഭിജീവിച്ചക്കട്ടാമി നമ്മി കൃഷി ജോലങ്ങുച്ചുമി അകിച്ചട്ടുകുളുങ്ങൻ ടൈമ എഴുതിച്ചുട്ട കപ്പലാട്ടു താന്നടി തുപ്പമ്മി തുപ്പം താന്ന തുപ്പകരെ ഒട്ടകരുവാനെ അട്ടൊട്ടിച്ചുണ്ണേങ്ങാട്ടുണ്ണേ ഉള്ളി ഇല്ലാന്നിലു അപ്പുട്ട കച്ചാങ്ങ തുപ്പിലൊപ്പക്കരുവാട്ടി തുപ്പാങ്ങ അട്ടാട്ടു നമ്മി അട്ടാട്ടു നമ്മി ചവണുങ്ങ തകയുടെ ചുപ്പൻ്റെ നമ്മി കിശിയനെ തമ്മാന് ചപ്പങ്ങ തൂഞ്ഞട്ടുട്ടി തപ്പങ്ങൊപ്പൻ്റെ തൂഞ്ഞട്ടുട്ടി തമാന് പെരുജി കട്ടപ്പലാവും മറ്റ ഒട്ടിമു കിമിക്കുട്ടി ക്ഷമിങ്ങി ഇതാ കിമിക്കുട്ടി ക്ഷണിക ചുട്ടു ഞങ്ങിക്കൽ വളർത്തുട്ടി കിമിക്കുട്ടിക്ക് കട്ടലാർത്തമിഞ്ഞി കിമിക ശുചിച്ചോടെ കുട്ടിക്കലോന്നെ കിമിക ശുചിച്ചോ ഇക്കലുവ കുട്ടിക്കലോന്നെ തൊക്കുടിങ്ങും നിക്കിച്ചറിക്കണമെന്ന് അർത്ഥമിഞ്ഞി ടൈമ നടിയുമ ജൂട്ടി കറച്ചുട്ടി ഇല്ല നടി ഉക്കുമാക്ക കശു വളർത്തുട്ടി തങ്മാപ്പിയും മറിപ്പിച്ചുട്ടി ജൂണി ചപ്പാങ്ങ അറച്ചുട്ടി തപ്പട്ടിക്കിച്ചാവിജകാങ്ങമി അശുവില്ല തപ്പക്കിമി കശുവിച്ചുരകമി തുട്ടുട്ടുകണ്ണ ചാർത്തുടമ്മുണ്ണി പിറുജ ഇതായിട്ടി ചപ്പുങ്ങടു തങ്മാറ്റിയ മാറിച്ചുട്ടി കിണക്കുട്ടൂട്ടി ടൈമായിപ്പലാവും മറ്റ കിച്ചിയാണെങ്കിൽ ചുണ്ണു താന്ന ഇക്കുമച്ചുട്ടും മക്കൂന്ന് ഒക്കെ ഞാൻ അമ്മയാക തപ്പാങ്ങാരച്ചുട്ടി ഇക്കുമ്മയും തുന്നമ്മ ചോർലു ഇല്ല പറ്റി

0: சொல்லி ஈமோக சொன்னி தப்பனே இன்னொட்டி தோணியா தில்லுட்ட ഈലാട്ടമാനെ കലുണ്ണി കാമ്പല്ലേ കൊഞ്ഞാ ചുട്ടുക്കളും മജുകളും ഒക്കെ സേനെ ശിലുട്ടുക്കളും മറ്റ ശിലുട്ടൊസുലെ ശിലുട്ടി പശത്തേമേലാകം ശില തേമേറ്റുണ്ടാകും മജുസുലിമാന തേമോക്കാലോട്ട് മപ്പന്നേ കത്തിക്കു കിക്കൊട്ടുണ്ടെന്ന് തുങ്ങ ചുറ്റിച്ചില്ല മജുകൊണ്ട് കാലകു മനയാട്ടുണിക്ക് തേമ കൗപ്പ ഉള്ളു ജോലാലമ്മ മറ്റ അന്ന സുലിയും കില്ലിസ് നേർത്തെമോട്ട് ഇലിന്നേറെ കത്തലോസ്മയുണ തേക്കുക ഗവമൊക്കൊണ്ടുക്കായ ഇടിസകയോ കത്തന്നെ ഇല്ല ഇടിസകയോ സിമ കത്തമ്മത്തേല്ല അല്ലാഹി കന്നോസിയും മകലമ്മക്കനായത്തിനോൻ തേമാ പിന്മറി ഒട്ടിക്കിട്ടില്ലോ തപ്പുങ്ങ ഒക്കാളെ കത്തിട്ട് കത്തന്നേ കത്ത കനുള്ളി തമസ്മങ്ങ അട്ടൊക്കെ കക്കസി കനുള്ളി കാമറ്റി വിസി മക്കുനിങ്ങിങ്ങിട്ടുണിക്ക് ഒക്കെ കത്ത ഒക്കാളെ കത്തനെ കുസി 1-888-896-4135 അമ്മലെ കലുണ്ണിട്ട് ഒക്കാളെ കുസി 9-796-151 സിലോ കനുവിനറിനെത്തിങ്ങി താപനി കിവല്ലമ്പിട്ട് ഒക്കെ കാളുകൾ കങ്ങർസിനർമ്മിക്ക് നുകുജലുനെ ശിലുക്കത്തനേർത്തു അക്കിന്നർമ്മി തേടി മീ അനുകിലുനെ കോണിങ്ങ സിക്സ് തിക്കിറർത്തുവാക് നുകുജലുനെ ശിലുക്കത്തനേർമ്മയുക്തൗക്കോ അക്കിന്നമ്മി തേടി മീ അനുകനേറിലുനെ കോണിങ്ങ സിക്സ് അമ്മലാർപ്പിയാനെ സെക്കിന്നിറിലും നുകുജക്കത്തനേർത്തു അക്കിന്നമ്മി തേടി മീ അനുകിലുനെ കോണിങ്ങ സിക്സ് ഇല്ലുലികാർത്തു നുകുജലുനെ ശിലുക്കത്തനേർമ്മയുക്കോണിങ്ങ സിക്സ് അമ്മലൊക്കമനിച്ചു അമ്മി നുവുയലുണി ശിലുക്കത്തനേർന്നകത്തോസുമ്മിയൊക്കെ വന്നമിക് തോറ്റിമി അനുകൊന്നെ കർന്നേർത്തുണി ഒക്കോണിങ്ങ ഫൈവ് അമ്മലു സല്ലക് നുവുയലുണി ശിലുക്കത്തനേർന്നകത്തോസുമ്മിയൊക്കെ അനുകിനിങ്ങ നിഗിമിക് തോറ്റിമിയേർത്തൊക്കെ ഒക്കോണിങ്ങ ഫൈവ് അമ്മനൗയാനിറ്റ് ശിലുക്കത്തനേർത്തൊക്കെ ഉബലുണ്ണിട്ട് കന്ന കത്തലുണി അനുകിനിങ്ങ കനന്നമി തേർഡ് മേറെയേർത്തൊക്കെ ഒക്കോണിങ്ങ ത്രീ അമ്മലെ കലുട്ടൂറ്റിയാക് നുകുയലുണി കന്ന കത്തനേർ നിറത്തോസ്മി ഉബലുണ്ണി ശിലുക്കത്തലുണി വന്നമി തേർഡ് മീ ഫിഫ്റ്റി മേറെയേർത്തുണി അനുകിനിങ്ങ ഒക്കോണിങ്ങ ടു അമ്മല് കൂറാറുക്ക് ദുബുയലുണി കന്നിയ പിലാൻ്റെ അന്നകത്തോസ്മി ഉള്ളാക്കി സേനി കനന്നമി തേർഡ് മീ അനുകിനെ കന്നേർത്തൊക്കെ തമാനി തേർഡ് മീ ഫിഫ്റ്റി മുട്ടിക്ക് കത്തലിറന്നേർത്തുണ ഒക്കോണിങ്ങ ഫോർ തളർത്തുവാനെ നുകുയലുണി കന്യാ പില കത്തറിനേർന്നകത്തോസ്മി ഉബലുണി മീന കത്തറിലുണി കനന്നമി ഫോർഡ് മീ സിക്സ്റ്റി മുട്ട് അനുകിനെ കള്ളുണി ഒക്കോണിങ്ങ ത്രീ അമ്മല ഒക്കെ നുകുയലുണി മീന കത്തനേർത്തുക കനന്നമി ഫിഫ്റ്റി മുട്ട് സെവൻറ്റി മുട്ട് അനുകിനെ കർന്നേർത്തു കിസിയാണ് അനുകിനിങ്ങ തമാനി തേർഡ് മീ ഫിഫ്റ്റി മീറ സല ഫിഫ്റ്റി മീറ ചെറുന്നേർത്തു ഉന്നുസക്ക് ഒക്കോന കള്ളുണി ഫോർ ഇലാപ് ഒക്കാലൊട്ടി മപ്പങ്ങ തമാന കിക്കുട്ടുവിനു കാലകുമയ്യുന്ന സുലിയും കില്ലിസിനേർത്തി കറുപ്പ നല്ലി ഉണർച്ചയുള്ളാലമ്മറ്റില്ലോ ഇല ഇലിസറിയോസമയുട്ടാണ് ഉള്ളുങ്ങില്ല ഒക്കാല കട്ടകമാറ്റുവാസി മാന പിവ കത്തിയാളമ്മസി ഇറ്റുസകുമയുഗുട്ട് കനുട് ഇന്നുയിറ്റ് നുണക്കക്കാസമയുള്ളൂന്നി തമക്കോ ഇലിന്നേറെ കത്തലോസമയുറ്റി കട്ടങ്ങുട്ടിങ്ങില്ലോ കനോത്തൊട്ടോസമന കലാപ്പൻ അസിജിർസിമവിസി അസിങ്ങിന്നു തമന്ന തേമയിലോട്ടിലുകോ സക്കജാർന്നസോട്ടില്ലുകോ ഇരുസകജോസമലത്തില്ലുകോ പിവാലുട്ടോസമവ കനുക്കിയങ്ങ അതി 1-888-896-4135 അമ്മക്കലുണ്ണി 9-796-151 മാനക് ഉട്ട ഓ ഒക്കാല സമയ കത്ത് പിള്ളേ കാലിയനെ കിനാ കിനാ വില്ലി നക്കില്ലോ കാല വിറ്റുങ്ങ സുഖി
1: നീ
0: പിന്ന
1: okay king ang yo khala yo sad lang ni tho ba ro sin sad lang ni to che yo do ma yeah at tok ta ni da lo yu go khanu li ma hidin na re ti to ro sin ma yu go u ba nga di nam ne ne trust ti do ga ngi to ma kinaga nam ni ida ka ni